ഫഹ എവരം ഫുറഗസ് ദീഫി നമ ദന്നാഷ് ഫഹ എവരംഗെ മച്ച ബെലഹെറ്റും തെരിയോ കം ഗാതിമൻ റസ്കലാങ്കെ കലേഗ് ഫാനു നുഫനുവമെ ഇവ്യവും മെനുവി കലേഗ് ഫാനുഗെ മച്ച കന്നുവേ അതി ഹമകശ്വരം തിമൻ റസ്കലാങ്കെ റഹ്മത്ഗെ റഹ തിമൻ റസ്കലാങ്കെ ഇൻസാനായ ദക്കവാഫി നമ ഏകമം ഏനാ ഉഫാകുരതി അതി എവരംഗെ അത്യകും ഇസ്കുരി ഫാഫതുഗെ സബബും എവരെന്ന നുബാകമെ ജഹിജനമ ഫഹ ഹമകശ്വരും ഇൻസാനായി നിയമത്തക ദെക്കൊളു ഹദാ കാഫിർവാമിയേക്ക്.

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, റഹീം അലി വഹീദ്, റാംസ ഫാത്മത് സുമ്ന, സീന ഫാത്മത് വഹീദ, അതി ലീഷൻ രാഷ്ട അഹമ്മദ്. മിഫ്താഗ് സ്വാകുഷേളി മരമാദ് ഫാദ്നാൻ, ഉഫദ്ദായക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗ് മിസിൽസ്ലാഗി മുളിൻ ആ പേക്കായക്കു ബദ്ദൽ വലുങ്ക ഉമ്മീദുക അൾഗുനേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.

ആഖിറത്തുഗെ സവാബം എതി മസക്കെ കുറാ മീഹായ ഏനാഗെ സവാബ് തിമൻ റസ്കലാങ്ങെ ഇതുറു കുറവാ ഹുഷീമെ അതി ദുനിയേഗെ മംഫാതകം എതേ മീഹായ തിമൻ റസ്കലാങ്ങെ എയിൻ ദെവ്വാ ഹുഷീമെ അതി ആഖിറത്തുഗാ ഏനായ സവാബുഗെ എവ്വെസ് നസീബെന്നതേ.

0: അംഗാദീ ഉംഗന്നാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുന്നായകു രയിതുന്ന എമ്മി ഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
2: ಬಿಹಿಗೆ ಅಲಾಮೆತ
3: ಹುಂಗೌ
2: ರೋಗಾಜೆಹು
3: ಕೆಸ್ಸುಂ
2: ಲೋರೆವು
3: ಹಮುಗ ಅರಬ್ ಬಿಹಿತ ಕೆಣ್ಣಗುಂ
2: ಆಮುಕ ಬಿಹಿತ ಫುಡಿತಮ ನಗಾಣಿ ಮೂನಾ ಕಾರುಗ ಎಫ್ ಮೇಮತಿ ಬುರಕಶಿ

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് സിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്കുവരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയ്യതുന്നായകു രയ്യതുന്ന എമ്മിഗാതുഗ ദിവഹിരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

മാവരിനക്കി, യായിൻ മുഹമ്മദ് നിഹാൻ നസീർ, റഹീം അലി വഹീദ്, റാംസ ഫാത്മത് സുബ്ന, സീന ഫാത്മത് വഹീദ, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മിഫ്താഗ് സ്വാകോഷേളി മരമാദ് ഫാദ്നാൻ ഉഫദ്ദാക്ലവാലി ഫാത്മത് വഹീദ. അൻഹഫ്താഗ് മിസിൽസ്ലാഗ് മുളിംഗ് ആ പേക്കായക്കു ബദ്ദൽ വൽമുഗ ഉമ്മീദുക അൽഗുനേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.